0: അപി യാജ്ഞാകരം. ദേവി സമിതുനി മേ പ്രസാദ നിധാനേട ഹൗൽവീമ തുലിൻ ഒബഹൻസേഗേ ഖമാവ അപി ലബാഗതിമു സാമേൻഹാ എകമുതു ഖമിൻ അപ സമ എക്കല മെനവ. നിക്കിദേ അപ സ്വാമിൻ വന ജേസുസ് ക്രിസ്തുൻ വഹൻസേ ഉദേശാമ ലബേവാ. സ്വാമിൻ വഹൻസേ ഒബ സമഗ വനസേക്വാ.
1: ഒബ സമഗദ വനസേക്വാ.
0: സർബൽദാരി ദേ മഹോത്തമയാനൻ വന പ്യാനോദ പുത്രാനോദ ശുദ്ധാത്മയാനോദ ഒബ സീൽ ദിന ആശീർവാദ കര ആരക്ഷാ കരന സേക്വാ. യാന സാമേൻഹാ പ്രേമിൻ യുതുവ ജീവത് വന്ന
1: ദിവ്യൻ വഹൻസേട്ട സോസ്ര വേവാ.
0: മേ ദിവ്യ പൂജാ യാഗ്യ ഒബ വിത ഗിന ഏമ സന്ദഹാ ബതിബാര ദായകത്വേ പിദു സീലു ദിനാട്ടത് യാഗേ പൗൽവല സീലു ദിനാട്ടത് അപ്പഗേ ഹദപിരി കൃതവേദീത്വേ പുദന അതര അയട്ട സ്വാമിനാസഗേ ആശീർവാദേ ബഹുലവ അപി പ്രാർത്ഥന കരണോ. ഏ സമഗമ ഒബ സിറ്റിന തന സിട്ട മിമ നാലികാവ മഗിൻ അപ്പ പവത്തു ഏമ ദിവ്യ പൂജാവട്ട സഹഭാഗിയു സീലു ദിനാട്ടത് സ്വാമിൻ മഹൻസേഗേ ആശീർവാദേ ബഹുലവ പ്രാർത്ഥന കരണോ. ഒബ സീലു ദിനാട്ട ജേസു പീതായി.
2: ഒബ ഏ സവന്ദുന്നേ ഗരു ജൂഡ് നിക്ലസ് പേതുമാ വിസിൻ തേവത്ത ദേവമേന്ദുരേദി പസുകിയ ദിനക പവത്തന ലദ ഇരുദിന ദിവ്യ പൂജായാഗേതായി പട്ടികതകലേ സുനിൽ പ്രനാന്തു ഒബട കഥാ കല മാമ
3: ദൂരകഥനാങ്ക് 0 2 65 131 0 3 82 582

0: അപവിശ്വാസകരന അഭിരഹസ്യ പ്രകാശകരമാണ്.
1: സ്വാമി വാസ്യകുതുസേക സ്വാമി വാസ്യുതാനുസേക സ്വാമിനി ഉപവാസേ നവത വടിനസേക.
0: എഹിൻ പ്യാനനി ഉന്നാൻസിഗേ മരണയാത് ഉത്താനയാത് സീപത് കർമ്മിൻ ജീവനദായക ഭൂപ്യാത് ഗലവീമദായക കുശലാനാത് അപ്പി ഒബട പുത കരമ ഒബഹമ വേ സിറ്റിമിൻ ഒബട സേവേ കറാന്നട്ട് അപ്പ സുദുസാൻ വശിൻ സൽക്കീമ ഗന അപ്പി ഒബട തുതി പുതമു. ക്രിസ്തുൻ മഹാൻസിഗേ ശ്രീ ശരീരേതാത് ശ്രീ രുധിരേതാത് സഹഭാഗിവന അപ്പ സമ ശുദ്ധാത്മനൻ വിശി നിക്സത് കരുണു ലബന ലെസ് അപ്പി അവനത്വ ആയത് സിറ്റിമു. സ്വാമിനി മുള്ളുവേ പെതൃ പവത്നാ ഒബഗേ ശുദ്ധ ഉസഭാവ സീകല മാനവ ഫ്രാൻസിസ് നമതി അപ്പ ശുദ്ധോത്തമ പ്യാനന്ദ മെൽക്കം രഞ്ജിത് നമതി അപ്പ അഗരാധ ഗുരു തുമന്ദ സകല പൂജക പിരിസദ സമഗേമ സ്വഭാവദയാഗുണേൻ പെരുപുൺവാനട്ട് സലസ്സുന മാനവ ഉത്താനി ബലാപുരത്ത് ഏതുവ മീഗിയ അപ്പഗേ സഹോദര സഹോദരിയന്ദ ഒബഗേ ദയനുകം പാവകരെ വിശ്വാസി തബമിനശ്വാൻ കുത്സ്യാലന്ദ സീകര ഒബഗേ ശ്രീവത മണ്ഡലെ ആലോക്യ വെത്തടോൻ കെന്ദവാഗത മേനവ അപ്പസ്യാലന്ത ദയനുകം പാകല മേനവ ഭാഗ്യവത് ദേമാതാവന കന്നിമര്യാവന്ദ ഭാഗ്യവത് അപ്പോസ്തുല വരുന്ദ എക്കെ കാലയൻഹി ഒബഗേ കമത്തേറ്റു കല ശീലു ശുദ്ധവന്തയിന്ദ സമഗ അപിതു സദാ ജീവനേറ്റ് സഹഭാഗി വീമട സുദുസാൻ കല മേനവ തവദ ഉൻഹാ സമഗ ഒബട പ്രശാന്ത് സാക്കിരീമട്ടത് ഒബഗേ മഹിമയ വർണ്ണാ കിരീമട്ടത് ഒബഗേ പുത്രു ജേസുസ് ക്രിസ്തുൻ വഹൻസി മകിൻ അപ്പട്ട് വരം ദുണു മേനവ ഉൻവഹൻസി മകിന്ദ ഉൻവാൻസേ സമഗത ഉൻവാൻസേ കരേദ സിയലു ബാലത്തെ ദേവി പ്യാനനി ശുദ്ധാത്മേനഹാ സമഗെക്വഡവസന്നാ ഉപവഹൻസേട്ട് സകല ഗൗരവയാത് മഹിമ